0: മെഗാഹെർട്സ് ദിവൈ എഫ് എം അബദ്വസ് എം മെഗാതുക.
1: ദിവൈ എഫ് എം നൂതിയ കെ മെഗാഹെർട്സ്.

0: ഫർഹാദ് അട് ദിവഹി എഫ് എം
1: ദിവഹി എഫ് എം
0: ദിവഹി നായകോ
2: മോദി 1 മെഗാഹെർട്സ് ദിവഹി എഫ് എം.

വൈറൽ വൈബ്. വൈറൽ വൈബ്. അസ്സലാമു അലൈക്കും. നൊതിയക്കെ മെഗാഹെർട്സ് ദിവഹി എഫ് എം കുറിയഗെന്ത വൈറൽ വൈബ് മിസസ് ലാഗെ മുളിൻ ആ ഷോയെഗെ ഫറാത്തു മർഹബ. മി ഹഫ്താഗെ ഷോ യാക്കികവസ് മി ബദ്ദൽ കൊല്ലി അർഗുൻ ഫഹീദ. മി ഹഫ്താഗെ വൈറൽ വൈബ് കമ്മി ബലാലനി സ്ട്രീമിംഗെ ദായിരായ മി മിഹാർ ദിരിഴുംഗെ കൊമ്മെ ദുവഹെഗെ കൊമ്മെ വകുതെവ്വെസ് എ എപക ഗുളിഫവായ്പെഗെ വാഹക അമില പ്ലേലിസ്റ്റക എക്വരിംഗെ മെതുഗ ഷിയാകുരവേ പ്ലേലിസ്റ്റക്കി ദിരിഴുംഗെ ബൈഗെ ഗൊതുഗ വിഫവാ മക്ബൂൽ ലവതവ്ഗെ മൻസിൽ കമവ്വാ സ്പോട്ടിഫൈ. മിഗെ വിഹിയാഹർ കുറിൻ ദിഹാസ് ഹവനാഹറു സ്വീഡൻഗെ ഡെനിയൽ ലീ കദി മാർട്ടിൻ ലോറൻസൻ നുഫെദ്ദി സ്പോട്ടിഫൈയക്കി മിയദു ദുനിയേഗെ എമ്മെ ബൊഡു മ്യൂസിക് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം. ദിഹാസ് ഫ്രാൻസൈസ് വനാഹറുഗെ ഡിസംബർ മഹുഗെ നിയല സ്പോട്ടിഫൈ ബേനും കുറാ ആക്ടീവ് യൂസേഴ്സ്ഗെ അതദു ഹൈസത്തേക ഫാൻസാസ് എം മില്യനം അറാഫ്വായറു ഏകെ തെരേഗ ഫാസാ ദക്കാഗെ സബ്സ്ക്രൈബ് കൊഫവാ ദുയിസത്ത നുവദിഹ മില്യൻ മീഹും ഹിമനെ. ദിവിഹി രാജ്യഗവ സ്പോട്ടിഫൈയക്കി മ്യൂസിക് അഡേഹുമ എമ്മെ ഗിനബൈകു ബേനും കുറാ എ പ്ലാറ്റ്ഫോം. സ്പോട്ടിഫൈഗെ വിഹി ഹർവി ദിഗു താരിഹു ഫാഹക്കുരുംഗെ ഗൊതും എ കുംഫുണിംവണി മുളി താരിഹുഗ എമ്മെ ഗിനൈ സ്ട്രീം കുറി ആർട്ടിസ്റ്റുന്നാ ആൽബം തക ലവതവുഗെ ഇതുരും പോഡ്കാസ്റ്റ് തക ഓഡിയോ ബുക് തവുഗെ ലിസ്റ്റ് ഫുരതം ഫഹരം ഹാമകുഫ. മിഹഫ്താഗെ വൈറൽ വൈബ്ഗ മി ഗെനെസ്തെനി സ്പോട്ടിഫൈഗെ താരിഹുഗ മിഹാതന എമ്മെ ഗിനൈ സ്ട്രീം കുറി ഫൈൽ ലവത. ലിസ്റ്റുഗെ എമ്മെ കുറിയ ഗൊതി സ്ട്രീമിംഗ് ജമാനുഗ ദുനിയഗെ ഫെംവറുഗ എമ്മെ ബൊഡു കാമിയാബിയെങ് ഹോദി എ ലവകമവ്വാ ഷേപ്പ് ഓഫ് യു. ദിഹാസ് ഹവനാഹറുഗെ ഏപ്രിൽ മഹാ ഹമിയ എഡ് ഷീരൻഗെ ഷേപ്പ് ഓഫ് യു വണീ 4.7 ബില്യനവുരെ ഗിനഫാറു സ്ട്രീം കൊഫ. ദിഹാസ് സതാർവണാഹറുഗെ ജനുവരി ഹവന ദുവഹു നെരുണു മി ലവേക്കി ഏനാഗെ തിംവണ ആൽബം ഡിവൈഡ്ഗെ എമ്മെ മക്ബൂൽവി എല്ലാ വിസ്മേ. മിലാവിയ മ്യൂസിക് ക്രിട്ടീക്കുംഗെ തഫാതു ഹിയാവുതം അമാസ്വി നാംവെസ് എഹുന്തെരിംഗെ മെതുഗ മിലാ വരം മക്ബൂൽ വെഗെന്തിയ. 34 ഗൗമെഗെ ചാർത്തോഗെ എവ്വണ ഹോദി മിലാവേക്കി സ്പോട്ടിഫൈഗ ദെബിലിയൻ സ്ട്രീം ഹമകുരി ഫുരതമ ലാവ്വെസ്മേ. അതി ദിഹാസ് അഷാർവനാഹറുഗെ ബെസ്റ്റ് പോപ് സോലോ പെർഫോമൻസ്ഗെ ഗ്രേമി അവാർഡ് വെസ് മിലാവണി കാമയാബ് കുഫ.